ജോം തനാന കാര്യക്രമ ശ്രോതാമാനെ ആമക്കു ശുണുഛന്തി ആകാശവാണി റൌർകേലା കേന്ଦ୍ରରୁ ଆମର କାର୍ଯ୍ୟକ୍ରମ ପ୍ରସାର କରାଯାଉଛି ଏଫ୍ଏମ୍ ବ୍ୟାଣ୍ଡରେ 102.6 ମେଗାହର୍ଟଜ୍ ଯୋଗେ।

സുനിലെ ബിബോ കിസാൻക കണ്ടരു കഥചിത്ര തില്ല തത്തെ മോരാണ കാര്യക്രമരെ ഥര ശുണിവാ തു ആ മു കഥചിത്രരു ഗീതടി കണ്ഠദാന കരിച്ചന്തി മാധവ ഏവം ശൈളഭാമ്മ।